0: കൃഷി ക്ഷേത്രത്തെ നവപണക് ലഭാതെവിൻ കസാകല പ്ലാന്റേഷൻ മകിൻ ആരംഭ എത്തി പ്രധാന വ്യാപൃതി അതര ഒബട സമീപ കസാകല ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ചാലിയ ഇത അടുമിലകന നേരത്തെ ഒബെ പസുമ്പിട സഹനയക്ത മസകട രൂപ്യ 25000ක් ദക്വ മിലതി ഗെനീം സന്ദഹ നയ സഹനയക്ത ഹന്ദുനാ ദുൻ ഇകമ സൂപ്പർ മാർക്കറ്റ് ചാലിയയി
1: രാജ്യ ബാങ്കുക സുരക്ഷിത ഭാവയ ഇഹലമ റെക്കവറനേ സമഗിൻ സ്ഥാവര തൻപതു സന്ദഹ ഇഹലമ പൊലിയ ആർഡിബി ബാങ്കുവിൻ
0: ගුණාත්මක සහ නිෂ්පාදනයක් සඳහා නවීන තාක්ෂණයෙන් බලගැන්වුණු ඩෝමා කළුවට ඉවත් කිරීමේ යන්ත්‍රයක් ඔබත් අදම ඇනවුම් කරන්න. සමහ මධ්‍ය පරිමාණ සහ නිෂ්පාදකයන් සඳහා ස්වයංක්‍රීය වී කැටීමේ යන්ත්‍රයක් හඳුන්වා දීමේ පුරෝගාමියාවන මාක්ස්පෙන් සමූහ ව්‍යාපාරයට අනුබද්ධිත මාක්ස්පෙන් හෝල්ඩින්ග්ස් පුත්කලික සමාගම වෙතින් අදම අවතන්න 011
2: අපේ අම්මගේ දරාවද